കേട്ടാ സഗരീ സൃഷ്ടിഖായ് അചംഭവ യാ ജുഗാ സ്വരൂപ സ്വയംഭവ വൃക്ഷാമേരീതം കരോ സംഗരോ ദുഷ്ടജതേ ഉഠവാ തുത പാത്ത സകലമലേഷ് കരോ വരുണ കാത്ത ജയ സ്തുതവ ശരണീ പരേ.